തേടിക്കൊള്ള സുഖമോ സുഖമോ. കേട്ട അന്ത് ഇനിമയാണ് ഗാനം ഇടംപെറ്റ ത്രിപ്പടം അൻപുള്ള താൻ. പടത്തിൻ നായകൻ കവിയരസരൻ മകനാണ് കലൈവാണൻ. ത്രിപ്പടത്തിൻ ഇയക്കുനർ കവിയരസരൻ മകനാണ് കൺമണി സുപ്പു. പാടലയാത്തവർ കവിയരസർ. പാടലക്ക് ഈസ്യമിത്തവർ മെല്ലിസ മന്നർ എം എസ് വിശ്വനാഥൻ. പാടലെ പാടിയ കുരകൾ പി ജയചന്ദ്രൻ പി സുശീല. നേർകളെ, സർവദേശ തമിഴ് വാനൊലി കനഡ യുഗം വാനൊലി വാൻപരപ്പിനൂടാക ഉലകമെങ്കും ഒലിത്തു കൊണ്ടിരിക്കും നികഴ്ച്ചി പഴന്തമിഴ് സിനിമാ വരലാറു കൂറും മറക്ക മുടിയുമാ. അപൂർവമാണ് പാടലുകളെ ഇന്നേ നികഴ്ചിയിൽ ഉങ്ങൾക്കാക വഴങ്ങുവതിൽ മറ്റ മഹിഴ്ചി അടകേണ്ട ഉറവുകളെ. എപ്പടി ഇരിക്കുന്നത് പാടലുകൾ? ഇതോ അടുത്ത പാടലെ പാടിയ കുരലുകൾ ഇളയ തളപതി വിജയൻ തായ് മാമനാണ് എസ് എൻ സുരേന്ദർ മറ്റും ഇളയ തളപതി വിജയൻ തായാണ് ശോഭാ ചന്ദ്രശേഖർ. അതാവത് എസ് എൻ സുരേന്ദറും ശോഭാവും ഇണന്ന് പാടിയ പാടൽ, അതാവത് അക്കാവും തമ്പിയും ഇണന്ന് പാടിയ പാടൽ. പാടൽ ഇടംപെട്ട ത്രിപ്പടം അവൾ ഒരു പച്ചൈ കുളന്തൈ. പാടലെ എഴുതിയവർ ഗംഗൈ അമരൻ. പാടലുക്ക് ഇസയമിത്തവർ ഇളയരാജ. ത്രിപ്പടത്തിന് ഇയക്കുനരോ ഇളയ തളപതി വിജയൻ തന്തയാണ് എസ് എ ചന്ദ്രശേഖർ. അവൾ ഒരു പച്ചൈ കുളന്തൈ ത്രിപ്പടത്തിന് നായകൻ വിജയകുമാർ, നായകി ഭവാനി. ആമാം, എസ് എൻ സുരേന്ദ്രനും ശോഭാവും ത്രിപ്പടങ്ങളിൽ പാടുവതക്ക് മുന്നാലെയേ മേടൈ പാടകർ പാടകിയാക പണിയാറ്റിയവർ. ഇതോ അപൂർവമാണ് അന്ത പാടലൈ ഉങ്ങൾക്കാക ഇന്ത വേളയിൽ വഴങ്ങുവതിൽ മട്ടറ്റ മഹിഴ്ചി ഉറവുകളെ. മാലൈ ഇളമനതിൽ ആസൈതനെ തൂവിയത് അതികാലൈ അന്ത നിനൈവിൽ ദിനവായിരം കവിതകൾ പാടിയത് മാലൈ.

സിപ്പിക്കൊൾമുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സിപ്പിക്കൊൾമുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സേറ്റോടു സെന്താമരൈ വന്നാലെന്ന സിപ്പി.

ഒലിത്ത പാടലിടം പെറ്റ തിരപ്പടം 1957 ALS പ്രൊഡക്ഷൻ സാർവിൽ വെളിയാണ് അംബികാപതി. ഇത് ഒരു കാതൽ കാവ്യം. ടി എം സൗന്ദരരാജനും പി ഭാനുമതിയും പാടിയ പാടൽ. പാടലെ ഇയറ്റിയവർ കൂനാമാവന്ന ബാലസുബ്രഹ്മണ്യം. പാടലുക്ക് ഇസയമിറ്റവർ ജി രാമനാഥൻ. തിരപ്പടത്തിന് ഇയക്കുനർ എം ജി ആർ. എൻ അധികമായ തിരപ്പടങ്ങളെ ഇയക്കിയ ഇയക്കുനറുകളിൽ ഒരുവരാണ് പന നീലകണ്ഠൻ. പാടൽ കാഴ്ചയിൽ ശിവാജിയും പി ഭാനുമതിയും. നേയർകളെ, സർവദേശ തമിഴ് വാനൊലി, കാനഡ യൂഹം വാനൊലി. വാൻപരപ്പിനൂടാക ഉലകമെങ്കും ഒലിത്തു കൊണ്ടിരിക്കും നികഴ്ച്ചി പഴന്തമിഴ് സിനിമാ വരലാറു കൂറും മറക്ക മുടിയുമാ. എന്നും പോലെ എന്നും ഉങ്ങളുടൻ ജർമ്മനിയിലിരുന്ന് വൈ ജ്ഞാനലിംഗം. എന്റെ നികഴ്ചിയിലും അത്ഭുതമായ പാടലുകൾ നിറൈന്ത സേതികളുടൻ നികഴ്ചിയെ അലങ്കരിത്തു കൊണ്ടിരിക്കുന്ന നികഴ്ചിക്കാ നാം തരും ഇന്ന പാടൽ ഇടം പെട്ട തിരപ്പടം അമരദീപം. വീനസ് പിക്ചേഴ്സ് സാർബിൽ. വീനസ് പിക്ചേഴ്സ് നിറുവനത്തെ അത കാലങ്ങളിൽ എസ് കൃഷ്ണമൂർത്തിയും ശ്രീധരും ടി ഗോവിന്ദരാജനും ഇണൈന്ന് നടത്തിക്കൊണ്ടിരുന്നார்கள். പിൻപു ശ്രീധർ പിരിന്ന് വിട്ടാർ. ഉങ്ങൾക്ക് തരും ചിത്രാലയ എന്ന നിറുവനത്തെ ആരംഭിച്ച് അവർ തേൻ നിലവ് എന്ന തിരപ്പടത്തെ പിൻപു മുതൻ മുതലാക തയ്യാരിത്താർ. അവരുടെ സ്വന്തം നിർവനം ചിത്രാലയ. ഇത് വീനസ് പിക്ചേഴ്സ്. ഇതിലെ ഇന്ന് മൂന്ന് പങ്കുദാരുകളിൽ ഒരുവർ ശ്രീധർ. 56 വെളിയാണ് കറുപ്പ് വെള്ളി തിരപ്പടം. ഇതൊക്കെ കഥ എഴുതിയവരും ശ്രീധർ താൻ. ഇന്ന് തിരപ്പടത്തിൻ ഇയക്കുനർ ടി പ്രകാശ് റാവ്, കെ എസ് പ്രകാശ് റാവ് എന്ന് വേറൊരു ഇയക്കുനരും ഇരിക്കുന്നത്. ഇവർ ടി പ്രകാശ് റാവ്. അമരദീപം திரைப்படத்தின் இசையமைப்பாளர்கள் டி சலபதி ராவ் மற்றும் ஜி ராமநாதன். ஏ எம் ராஜாவும் பி சுஷிலாவும் பாடிய பாடல் இது. அமரதீபம் திரைப்படத்தில் சிவாஜி கணேசன், பத்மினி, சாவித்ரி, இ வி சரோஜா, எம் என் நம்பியார், கே ஏ தங்கவேலு, வி நாகையா மற்றும் பலரும் நடித்திருந்தார்கள். இந்த பாடலை இயற்றியவர் கே பி காமாட்சி சுந்தரம். എ എം രാജാവും പി സുശീലാവും പാടിയ ഇന്ന പാടൽ കാഴ്ചയിൽ ശിവാജിയും സാവിത്രിയും. ആമാം അമരദീപം വെളിയാണ് 56 1956 ശിവാജിയൻ നടിപ്പിൽ നാൻ പെട്ട സെൽവം, നല്ല വീട്, നാനേ രാജ, തെനാലി രാമൻ, പെണ്ണിൻ പെരുമൈ, രാജാറാണി, അതേപോല മർമ്മവീരൻ, വാൾവിലേ ഒരു നാൾ, റങ്കൂൺ രാധ പോണ്ട തിരപ്പടങ്ങളും വെളിയാകിന. നടികർ തിലകം എന്ന പട്ടം കിടത്തത് രാജാറാണി തിരപ്പടത്തിൽ താൻ. ഇന്ന് അമരദീപം തിരപ്പടം അതാവത് റാൻഡം ഹാർവെസ്റ്റ് എന്ന ആംഗ്ല തിരപ്പടത്തിൻ റീമേക്ക്. റാൻഡം ഹാർവെസ്റ്റ്. അമരദീപം 56 വെളിയാണത്. പിൻപു ഹിന്ദിയിൽ 58 അമർദീപ് എന്ന പേരിൽ വെളിയാന പൊഴുതു. അതിൽ ദേവ് ആനന്ദ്, പത്മിനി, വൈജന്തിമാല ആകിയോർ നടിത്തനർ. തമിഴിൽ പത്മിനി ഏറ്റ വീടത്തെ അപ്പടിയേ ഹിന്ദിയിലും ഏറ്റു നടിത്തർ. തമിഴിൽ സാവിത്രി ഏറ്റ പാത്രത്തെ ഹിന്ദിയിൽ വൈജന്തിമാല ഏറ്റു നടിത്തിരുന്നർ. ഹിന്ദി തിരപ്പടത്തിക്ക് ഇസയമിത്തവർ സി രാമചന്ദ്ര. ആമാം അമരദീപം തിരപ്പടത്തിൽ എ എം രാജ, പി സുശീല. പാടലെ ഇയറ്റിയവർ കെ പി കാമാക്ഷി സുന്ദരം. പാടലുക്ക് ഇസയമിത്തോർ ടി ചലപതി റാവ് മറ്റും ജി രാമനാഥൻ. ഇപ്പോഴത് പാടലെ കേൾക്കലാമാ? Mm-hmm.

ാമൽ സീതാരാമൽ കൊടുപ്പാളി അന്നം നമത് കാതൽ എങ്കും എന്നും കാണാതെ.

ഇപ്പടിയോ താലാട്ട് പാടവാ, അതിൽ അപ്പടിയേ എൻ കഥയെ കൂറവാ, അതിൽ അപ്പടിയേ എൻ കഥയെ കൂറവാ.

പിള്ളയുണ്ട് താലാട്ട്, മണിത്തൊട്ടിലിൽ മുല്ലൈ മെത്തയിട്ട്, സിറുമാങ്കനി കന്നം മുത്തമിട്ട് താലാട്ട്.